0: രാത്രിയേക്കുള്ള ഹൈ വിളാവ്
1: രുഹുനട രാജരാട്ടട സിംഗടകലട www.liveFM.lk